ഒത്തോർത്തുതിത്തായി ജോണി എഫ് ഹഞ്ച് ആവാസന ഹെങ്കി തുമേകലെ ഐക്കുനോ മനസുക്തി ഗീതാഞ്ചി കാര്യവട് തുമേക്കതാത് ആണി തുമച്ചാ ആവഡിച്ചി തുമക്കാ ഗീതാ ജായ ജാലെ വാട്സ്ആപ്പ് കരാ ഹ്യാ നമ്പറാചേർ 8380071054 നമ്പർ പർ തുനെക്കദാ ഗയാത് 8380